0: അങ്ങൈ മടു ഞാൻ നിറഞ്ഞ ജുഴി വജിണയാളവൻ വഴിവാഴു നിറ
1: Yo, you're listening to your radio in Cartalala.